അർജുനന തപസ് മാറി ബിർസിടേ പോകുന്നിട്ടുണ്ട്. സുമാറ് ആദ്യ തിങ്കോള് മുട്ട പറന്ന് ബേര് തിന്നത് തപസ് മലത്തേക്കെ അയടുത്ത ബുക്ക ആദ്യ തിങ്കോള് ബജി ബജക്കുര തിന്നത് ഇര തിന്നത് തപസ് മലത്തേക്കെ അയടുത്ത ബജി നീര് പറഞ്ഞായി ആദ്യ തിങ്കോള് അയടുത്ത ബജി ഗാളി അന്നാഹാര ബുടുതു പാസക്കുള്ളത് തപസ് മലത്തേക്കെ ഈ തപസ്സത ബിർസിട് ആ ഇടീ മലെ പൊത്തെര സുറുവാണ്ടിക്കെ പണ്ടായി ധകെ ആ ധകെ ആ തൂത്ത എരി തപസ്സത തൂത്ത എരി അല്പ ബേസ തപസ് മലത്തോ ചിത്രം ഋഷിക്കലേക്ക് താകുണ്ട് അക്കലെ കുല്യർലജ്ജി ഉന്തിയർലജ്ജി അഞ്ചന പരിസ്ഥിതി ആദ്യ പൂണ്ടു നിക്ക് കാരണദാതാനക ഒന്നു എറവരി ബത്തത് തപസ് മലത്തോന്നുള്ളി ആയന അറുക്കു മേഖലക്ക് പോയാറ കാപ്പുജി അത്തുമല്ല വജി ജ്വാലെ ఇంకల్ ఇత్తిన జాగేడు ననరి బతుంది ఇంకల ఒకే లెక్క ఉన్న పరిస్థితి బతుందత్త నీకు దాద మల్పుడు పండుదు ఆ రుచి నక్కలు పూరా ఒట్టాదు నన ముల్ప కొల్లుని అత్తు నెక్కు పరిహారం దేవరే కొరడు ఐకి పడదు కైలాస దంచిపోదు పరమేశ్వరుల దూరు కొరకా పండుదు మాతెర్ల ఒట్టాదు కైలాసగిరికి పోపేరు.

ഇഞ്ചിപ്പത ദിനുക്കുലേട് കൊറഗജ്ജന ബകിട്ട് ബത്തിന ഭക്തി പതുലേട് കാർണിക നിരല് പൻപിന പുതരട് ഷെട്ടി അജയരാജ് ബരിത്തിന ജ്ഞാന ഗുരുരാജ് പുതരദ എല്ലിയ ബാലപ്പണ്ടിന പദ ജനക്കുല